അലൈഹിം, മൂസ അലൈഹിസലാം, ഹാറൂൻ അലൈഹിസലാം, ഇബ്രാഹിം അലൈഹിസലാം, ഇസ്ഹാഖ് അലൈഹിസലാം, യാക്കൂബ് അലൈഹിസലാം, യൂസഫ് അലൈഹിസലാം, ഇബ്രാഹിം അലൈഹിസലാത്തു വസ്സലാം ഉഗുറേ താസൂം ഔദ്വേം. ഇനി അല്ലാഹുവി ബാജി ബന്ദിഗാൻ ദഗൈദ തഖ്വാ ദവജി നസാൻ തസ്യാത് നിസ്ദീകൈ ഔ ദ്രേമദാദ പ ഇബാദതുനു കി ഇഖ്ലാസ് ദാദീർ ഉചത് സിഫത് തി ഔ ബൽ ദാലെ ച അല്ലാ തആല റഹം വാലദെ പഹാർ ചാബാന റഹം കൈല കസംഗെ ജ പദഗ പൈഗംബരാനു കളരെ നുത്തുഹും ദുആ കവനു അല്ലാബാ ദർബാന നാഷ്നാ റഹ്മതുന ചി ദദാ ബനാസിൽ കി നോ او بلا قیمتی خبر پدی کے دادا چیرور درور دغشان خیر خوائی او کی نن خرور درور پا غخو نمڑی گی. موسیٰ علیہ السلام سووی